ബ്രഹ്മജ്ഞാനികാ സകലയാകാർ ബ്രഹ്മജ്ഞാനി യാമൃങ്കാർ ബ്രഹ്മജ്ഞാനി കി സ്വബ ബ്രഹ്മജ്ഞാനി ബനി നാനു ബ്രഹ്മജ്ഞാനി സർവഘാതനി സ്വലോക് ഉരുതാരായജ്വന്തർനാമ സർമ്മപേഖ ഭഗവാൻ നിമുഖ നിമുഖ ഠാകുര നമസ്കാര നാനുഗു അപർസ സകൽ നസതാര അഷ്ടപതി മിഥ്യാനാഹി രസന പർസ മനമേ പ്രീത് നിരഞ്ജൻ ദർശ പാർത്ഥരൂപണ പേഖ നേത്ര സാധുകി ടഹൽ സംസംഗ ഹേത കരുണാ സുനേ ഗാഹു കി നിന്ദാ സപ്തേ ജാനേ ആവശ്യകോ മന്ദ ഗുരുപ്രസാദ് വിഖ്യാപുര ഹര മൻ കി ഭാഷണ മന്ത്രേ ഠര ഇന്ദ്രിജിത പഞ്ച ദോഗതേ രഹത നാനുകൂട് മതേ കു ഏസ അപർസ വൈഷ്ണോ സഹോജ സുപ്ര സുപ്രസന്ന വിഷിന് കി മായാതേ ഹയ ഭിന്ന കർമ്മ കർത്തോ വനെ കർമ്മ ദിശ വൈഷ്ണോ ക നിർമ്മള ധർമ്മ കൗഫല കിച്ഛാ നൈ ബാചയ കേവല ഭക്ത കീർത്തന സംഗരാച മന്ത്ര അന്തർ സിമരണ ഗോപാല സൂപരോപത് കൃപാല ആപ് ദൃഢേവരേ നാമ ജപാവേ നാനു വൈഷ്ണോ പരമഗത പാവേ ഭഗവതി ഭഗവന്ത് ഭഗതകാരം സകൽ ത്യാഗ ദുഷ്ടക സംഗ മന്ത്രേ ഭിൻസ സകല പരമകാര പൂജ സകല പാരബ്രഹ്മ സാ സം പാപ്പാ മന ഹോബായ തസ് ഭഗവതി കി മാത ഊതമ ഹോബായ ഭഗവന്ത് കി ടയാൽ കരായ നിതനീത മന്ത്ര അർപ്പായ ഭിഷണ പ്രീത അർഘേ ചരണ ഹൃദയ ബസാവേ നാനക് ഏസാ ഭഗവതി ഭഗവന്ത് ഗോപാവേ സോ

ഗണേ ജഗദീശ് ജിയോബൻ സബദ്സ്കീരാസ് കടകട പൂവൻ പരമ്പർഗാസ് അഭിനയബൻ താപനായി നാനകീവ്യാദേഖായ സഹാദ് കർണകരാമൻ സർവകോനാഥ് ആഗ്യാകാരി ബപ്പുര ജിയോ ജ്യോതിസ് ഭാവേ സ്വൈപന്ധിയോ കബു ഊജനീജ മെഹ ബസ കബു സോഖ ഹർഖരംഗ് ഹസ കബു നേന്ദ് ചേന്ദ് വ്യവഹാർ കബു ഊബ് ആകാശ പയാൽ കബു ബേതാ ബ്രഹ്മ വിചാർ നാനക മിലാമണഹാർ കബു നൃത് കരപാദ കബു സ്വയ രഹേ ധനരാത് കബു മഹാക്രോധ ബിഖരാൽ കബു സർവ കീ ഹോ തർവാൽ കബു ഹോയ ബഹെ ബട് രാജാ കബു ഭിഖാരി നിജ കാ സാജാ കബു അപ കീർത്തമയ ആവേ കബു ഭലാ ഭലാ കഹാവേ ജ്യോ പ്രഭ രാഖേ തവിഹീ രഹേ ഗുരുപ്രസാദ നാനക സച്ച കഹേ കബു ഹോയ പണ്ഡിത കരേ ബഖയാൻ കബു മോന് ധാരി ലാവേ ധ്യാന കബു താട് തീർത്ഥ ശനാന കബു സി സാധക മുഗ്യാന കബു കീട ഹസ്തംഗ ജിയാ അനുഗജോ പരമേ പരമിയാ നാനാ രുജ സ്വാംഗി ദിഖാവേ ജോ പ്രഭാവേ തെ മന ചാവേ ജ്യോതിസ് ഭാവേ സോയി ഹോയേ നാനക ദുജാ വർണ കോയേ കബു സാ സംഗത പാവേ ഉസ സ്ഥാന തേ ബഹുർ ന ആവേ അന്തരോയ ജ്ഞാന പ്രകാശ ഉസ സ്ഥാന ക നഹി മിനാശ് മന്ത നാമ രത്തെ കരംഗ് സദാ ബസേ പാര ബ്രഹ്മ കേ സംഗ് ജ്യോ ജല മേ ജല ആയ ഘടാന ത്യോ ജ്യോതി സംഗ ജ്യോ സമാന മിട ഗയ ഗവന പായ വിശ്രാമ നാനക് പ്രഭു ഗയ സദ്ഗുർബാൻ സലോക് സുഖി ബസ മസുഖിനിയ ആപ നിവാര തലേ ബഡേ ബഡേ അഹങ്കാരിയ നാനക് ഗർഭ ഗളേ അഷ്ടപതി ജിസ്കേ അന്തർരാജ ബിമാന സോ നർക പാത്തി ഹോവത് സുവാന ജോ ജാനേ മേ ജോബനമന്ത് സോവത് ബിഷ്ടാകാ ജന്ത് ആപസ് കോ കർബന്ത് കഹാവേ ജനം മരേ ബോ ജോൻ പ്രമാവേ ധന ഭൂമികാ ജോ കരേ ഗുമാന സോ മൂർഖന്താ അഗയാൻ കര കൃപാ സ്കേ ഹൃദയ ഗരീബി ബസാവേ നാനക് ഇഹ മുക്തയാ ഗേ സുഖ പാവേ തനമന്തായ കര കര ഭാവേ തിരന സമാന കാശ സംഗ നാ ജാവേ ബഹു ലഷ്കർ മാനുഖ പ്രക്രയാസ പല പിത്തർ താ കാ ഹോയ ബിനാസ് സപ്തേ ആപ ജാനേ ബല

സ്വരൂപേ നമോ ജോഗ ജോഗേ നമോ ജ്ഞാന ജ്ഞാനേ നമോ മന്ത്രി മന്ത്രേ നമോ ധ്യാന ധ്യാനേ നമോ ജുദ്ധ ജുദ്ധേ നമോ ജ്ഞാന ജ്ഞാനേ നമോ പുഹജ പുഹജേ നമോ പാണ പാനേ നമോ കലഹ കർത്ത നമോ സാത രൂപേ നമോ ഇന്ദ്ര ഇന്ദ്രേ നാദം വിഭൂതേ കലങ്കാര രൂപേ അലങ്കാര ലങ്കേ നമോ ആസ ആസേ നമോ ഭാഗ ഭംഗേ അപങ്കി